0: ക്രിസ്തുജനം ഉദാശ്രയനികാഭ്യാസേന കവികവിവോ ഇമാർജോജതി
1: सुनते रहिए शिवा रेडियो, यहाँ है खुशियों का संगम।